സംഘ അമൃത് ഗുണഗായന സാധുക സംഘ സർവധാന ഗമ നാനക സാധുക സംഘ സഫല ജനം സാധുക സംഘ നഹി കഷകാൽ ദർശന പേടുത്തുഹോതനഹാൽ സാധുക സംഘ ലോകത്ത് ഹരായ സാധുക സംഘ നർക്ക് പരഹരായ സാധുക സംഘ ഇഹ ഉഹാ സുവില്ല സാധു സംഘ ബിച്ഛര തരമില്ല ജോച്ഛായ സ്വയ ഫലപാവ സാധുക സംഘ നൃത്ഥാജാവ പാർവ്രം സാധുത ബസാൻ ഉദരായ സാധു സുന്ദരസായ സാധുക സംഘ സുനോഹര നാമോ സാ സംഘ ഹർക്കേ ഗുണങ്കാവ് സാധുക സംഘ മന്ദേ ബിസരായ സാ സംഘ സർപ്പർ നിസ്തരായ സാധുക സംഘ ലഗേ പുറ മീഠ സാധു കേ സംഘ സാ സംഘ ഭയാഗ്യകാരി സാ സംഗത ഭയ ഹമാരി സാധുക സംഘ മിട്ടേ സബ് രോഗ നാനക സാധു ബേട്ടേ സംജോഗ സാധുക മഹിമ ഭേദ

യഥാവത് ബന്ധാ ബ്രഹ്മജ്ഞാനി കവയസ്വഫല ബ്രഹ്മജ്ഞാനി സ്വഫലഫല ബ്രഹ്മജ്ഞാനി സംഗ സകല ഉദാഹരണ ബ്രഹ്മജ്ഞാനി ജപ സകല സംസാർ ബ്രഹ്മജ്ഞാനിക ഏകാരംഗ ബ്രഹ്മജ്ഞാനിക ബസ ബ്രഹ്മസംഗ ബ്രഹ്മജ്ഞാനിക നാമ ആധാർ ബ്രഹ്മജ്ഞാനിക നാം പ്രവാർ ബ്രഹ്മജ്ഞാനി സദാ സത ജാഗത ബ്രഹ്മജ്ഞാനി അഹംബ ത്യാഗത ബ്രഹ്മജ്ഞാനിക മന പരമാനന്ദ ബ്രഹ്മജ്ഞാനിക കാരോ സദാ അനന്ദ ബ്രഹ്മജ്ഞാനി സുഖ സഹജ നിവാസ നാനക് ബ്രഹ്മജ്ഞാനിക നഹി വിനാശ ബ്രഹ്മജ്ഞാനി ബ്രഹ്മ ബേത ബ്രഹ്മജ്ഞാനി ഏക സംഹിത ബ്രഹ്മജ്ഞാനിക ആചയന്ത ബ്രഹ്മജ്ഞാനിക നിർപ്പണമന്ത ബ്രഹ്മജ്ഞാനി ജിസ് കരേ പ്രഭ ആപ ബ്രഹ്മജ്ഞാനിക ബട പ്രതാപ് ബ്രഹ്മജ്ഞാനിക ദർശ ബട ഭാഗി ഭായ്യ ബ്രഹ്മജ്ഞാനി കോ ബല ബല ജായ്യ ബ്രഹ്മജ്ഞാനി കോ ഖോജയ മേ ഹസ്വര നാനക് ബ്രഹ്മജ്ഞാനി ആ പരമേശ്വര ബ്രഹ്മജ്ഞാനി കീ കീമത് നാഹേ ബ്രഹ്മജ്ഞാനി കാ സകൽ മനമാഹേ ബ്രഹ്മജ്ഞാനി കാ ഗൗണ ജാനേ ഭേദ ബ്രഹ്മജ്ഞാനി കോ സദാ അദേശ ബ്രഹ്മജ്ഞാനി കാ കഥയാ രാജായ അദാ ഖിയർ ബ്രഹ്മജ്ഞാനി സർവകാ ഠാകുർ ബ്രഹ്മജ്ഞാനി

പണ്ടതുകോ സദാ അതേസ ബീജമന്ത്ര സർവകോ ജ്ഞാന ചഹവർണാമ ജപേ കൗ നാമ ജോ ജോ ജപേ തസുഗീഗത ഹോയ സാ സംഗ പാവേ ജനകോയ കൽ കൃപാന്തരുതാര പാസ്പരേത് മുഗത പാത്രകോ താര.

ഭഗവാൻ കൂടകർമ്മ കരയാമം ധാരേ സരം പാവേ സകലേ ബിരധാരേ അനക തപസ്യാകരേ അഹങ്കാര നർഗ സ്വർഗ ഭീർഭരിയവതാർ അനക ജതന കരേ ആത്മനഹി ദ്രവയർദ്രകേ കോ കൈസേ ഗവയാപസ കുജോ പലാവ് കഹാവ തസേ ബലായി നികടന ആവ സർവകീ രേന ജാഗാ മനോയ കഹുനാ അനക താകി നിർമ്മല തോയേ ജബ ലഗ ജാനേ മോജ തേ കശോയ തപസ്കോ സുഖനായി കോ ജബ ജാനേ മൈ കിച്ച് കർത്താ തബല ഗർഭ ജോൻ മൈ ഫിർതാ ജബ ധാരേ കോ ബൈരീ മീ തബലക നേചല നാഹി ചീത ജബലക മോ മകൻ സംഗമായ തബലക ധർമ്മ തബലക ധർമ്മരായ ദേശജായ പ്രഭു കിർപാദേ ബന്ധർ തോട്ടേ ഗുരുപ്രസാദ് നാനകോ ഷുട്ടേ സഹസ് ഘട്ടേ ലക് ഉടത്താവേ തൃപ്തന ആവായ മായാപാശ പാവായ അനക പോക വിഖ്യാകെ കരാന തൃപ്താവായ ഖബ ഖബ മരായ ബിനാ സന്തോക നഹി ഗൗ രാജായ സുമന മനോർത്ഥ ബ്രഥേ സബ കാജായ നാമ രംഗ സർവ സുഖോ എപട ഭാഗ്യ കസേ പ്രാപ്ത ഹോവേ കർമ്മകരാമന ആപ്യാവ് സദാ സദാ നാനകർ ജാബ് കർണകരാമൻ കരണയാസ്കയാത് ഗഹം വിചാർ ജാസി ദൃഷ്ടകര തയസാവ്യാപ്യാ ആ പ്രഭസുവേ

പ്രസന്നഷ്ടപതി അവിനാശീ പരം മനമേരാഗമാനു ഗീതവും പ്രീത്യാഗതസ്തേ പരാനായ സർവ നിരന്തർ ഏക്കോ സ്വയ അപേ ഭിന്നേ ദാന ഗഹേര ഗംഭീർ ഗീർ സുജാന പാർബ്രം പരമേശ്വര ഗോബിന്ദ കൃപാ നിദാന ദയാൽ ഭക്ഷന്ത് സാ തിരേ കീ ചരണി ഭാവ നാനക മനേഹനരാവോ മനസാ പൂർണ്ണ ശരണാജോഗ ജോഗർപായ സൊയ ഹോ ഘർണ ഹർണ ഭർണജാക നേത്രഭോർ തിസക മന്ത്രണ ജാനേ ഹോർ അണധ്രുവ മംഗള സത ജാകെ സർവതോഗ സുനിയേ ഘർ താങ്കേ രാജമേ രാജോഗമേ ജോഗി തമേ ദിസര ഗ്രസ്തമേ ഭോഗീ ധ്യായ ധ്യായ ഭഗതേ സുഖ പായ നാനക തസ്പുർഖാ കനയന്തന പായ ജാഗീ ലീലാ കി മിത് നാഹേ സകൽ ദേവ ഹാരേ അവഗാഹേ പിതാ കാ ജന്മ കെ ജാനേ പൂ സകൽ പുരോഹി അപ്നേ സൂത സുമത് ഗ്യാന ധ്യാന ജിന്ദേ ജന്ദാസ നാമ ധ്യാമേ സേ തേ ഗുരുമേ ജാഗോ പരമായ ജനം മര പര ആവാജായ ഊച നീച തസ്കേ സ്ഥാന ജയസാ ജനാവായ തസാ നാനക ജാൻ നാനാ രൂപ നാനാ ജാഗ രംഗ നാനാ പേകര ഏക രംഗ നാനാ ബിത കിന്നോ വിസ്താര പ്രഭു നാസീ ഏകങ്കാര നാനാ ചലത് കരേ ഖിർമായ പൂർവ പൂർണ സഠായ നാനാ ബിദ്ഗർ ബണത് ബനായി അപനീ കി ബധേ അഭയ ഭായ സബ്ഗഢ് ദിസ്കേ സബ് ദിസ്കേ ഠാവ ജബ ജബ ജീവേ നാന ഖർനാവ നാമ കെ ധാരേ സകലേ ജന്ദ നാമ കെ ധാരേ ഖണ്ഡ ബ്രാഹ്മണ നാമ കെ ധാരേ സിമൃത ഭേദ പുരാൻ നാമ കെ ധാരേ സുനന ഗ്യാന ധ്യാന നാമ കെ ധാരേ ആകാസ പാതാല നാമ കെ ധാരേ സകല ആകാര നാമ കെ ധാരേ പുരിയാ സഭം നാമ കെ സംഗ ഉദരേ സംഘ നാമ കെ സംഘ ഉദരേ സോന സരവന കര കൃപാ ജസ് ആപണേ നാമ ലായ നാനക ചൌഥേ പദമേ സോ ജാനകത പായേ രൂപ സത് ജാക്ക സത്സ്ഥാന പുരുഖ സത് കേവല പ്രധാന കർതൂത് സാത് സത് ജാക്കീ ബാണി സത് പുരുഖ സ മാഹേ സമാണി സത്കർമ്മ ജാക്കി രചന സത് മൂല സാത് സതുത്പാത് സത്കരണി നിർബൽ നിർബലി ജിബുജായ തിസേ സപ്പലി സത്നാം പ്രഭുഗാ സുഖദായ വിശ്വാസ സത്നാന ഗുർത്തേ ഭായ് സദ്ഭജന സാധു ഉപദേശ സത്യ ജന ജാഗ ഹൃദയ പ്രവേശ സത് നൃത് പൂജയ ജയ ഗോയ നാം ജപ താകീ ഗത്വയാപ് സത് കിയാ സബ് സാത്തേ ആപേ ജാനേ അപനിമിത ഗത് ജസ്കി സൃഡസോ കർണേ ഹാര അപർണ ഭൂജ കർത്ത് വിചാർ കർത്തേ കിമിത നാ ജാനേ കിയാ നാനക ജ്യോതസ് ഭാവേ സുവൃതീയ ബിസ്മന ബിസ്മ ഭയ ബിസ്മാജന പൂജാ ആയാ സ്വാദ് പ്രഭുകെ രംഗ രാജന് രഹേ ഗുരുകെ ഭജൻ പദാർത്ഥ ലഹേ ഓ ദാത്തേ തൂ കാട്ടന ഹാർ ജാകെ സംഗ തരായ സംസാര ജനകാ സേവക സോബട ഭാഗി ജനകാ സംഗ ഏകലി ബലാഗീ ഗുൺ ഗോബിന്ദ കീർത്തന ജന ഗാവേ ഗുരുപ്രസാദ നാനക ഫല പാവേ ശലോക് ആദ സച ജുഗാദ സച ഭേ സച നാനകോ സീ ഭേ സച അഷ്ടപതി ചരണ സാത് സത് പ്രസന്നഹാർ പൂജാ സാത് സത് സേവദാർ ദർശന സാത് സത് വേഖനഹാർ നാമ സാത് സത്യ അമനഹാർ ആപ് സത് സത് സപ്തരി അബേഗുണ അബേഗുണകാരി ശബ്ദ സാത് സത് പ്രഭക്ത സുഹൃത്ത് സാത് സച്ച സുന്ത ഭുജന അർഗോ സസഭോ നാനക സാത് സത് പ്രഭ സുഹേ സത് സ്വരൂപ ഹൃദയ ജന മാന്യ കർണ കരാമന്ദൻ മൂല പശാന്യാ ജാഗേ ഹൃദയ വിശ്വാസ പ്രഭ ആയ ജാഗേ ഹൃദയ വിശ്വാസ പ്രഭ ആയ തത് ഗ്യാന മൻ പ്രകടായ ഭയത്തെ നിർഭോയ ബസാനാ ജയ തസ്മാഹേ സമാനാ ബസ്തമായേ ബസ്ത ഗിഡായി താഗോ ഭിന്ന ഗഹന ജായി ഭുജ ഭുജന ഹാർ വിവേക് നാരായണ മിലേ നാനകേ ഠാകുർ കാ സേവക ആഗ്യാകാരി ഠാകുർ കാ സേവക സദാ പുജാരി ഠാകുർ കെ സേവക മൻ പ്രതി ഠാകുർ കെ സേവക നിർമ്മല രീത ഠാകുർ കോ സേവക ജാന സംഘ പ്രഭു കാ സേവക നാമ ഗരംഗ സേവക പ്രഭാലനഹാര സേവക രാഖേന്ദ്ര കാര സോ സേവക പ്രഭുധാരേ നാനക സോ സേവക സാ സാ സമാരേ ബനെ ജനകാ പ്രദാ ടാഖേ ബനെ സേവകി സർവർ രാഖേ ബനെ ദാസ കോ ദേ ബടായി ബനെ സേവകോ നാമ ജപായി അപനെ സേവകീ ആപത് രാഖേ താകി ഗദ്ഭിത ഗോ നാ രാഖേ പ്രഭുഗേ സേവക ഗോ നാ ബഹുച പ്രഭുഗേ സേവക ഊച്ചേ ഉച്ച ജോ പ്രഭനി സേവാ ലായ നാനക സോ സേവക ദയ തിസ് പ്രകടായ നിഖി ഗീരി മേ കൽ രാഖേ ഭസ്മ കരായ ലസ്കർ കോട്ട ലാഖ ജിസ്കാ സാസന കാട് തയാവ താക രാഖ ദേ കരഹാഥ മാന ജതന കർത്ത ബോ ഭാന് തിസ്കേ കർത്ത ബിർഥേ ജാത മാരേ ന രാഖേ അവർണാ കോ ഹേ സർവ ജിയാ ക രാഖാ സോയേ കായ സോജ കരേ രേ പ്രാണി ജപ നാനക പ്രഭലാഖ പേടാണി ബാലങ് ബാഹർ ബാർ പ്രഭ ജപിയ പി അമൃതേ മന്തന്ത്ര പിയ നാം രത്തം ജന ഗുരുമുഖ പായ തിസ്ക ശബർ നാഹി ദൃഷ്ടായ നാം തന്നാമ ഒരു പ്രംഗനാമ സുഖർ നാം ഗാ സംഗ നാം രാജു ജനേ പന്ത നാപേ നാം സമാനേ ഊഠത് ബാഠ സോപത് നാം കഹു നാനക ജനകേ സദ്ഗാം ബുല്ലോ ജാസ് ജയ ബാദ രാത് പ്രഭനെ ജനകിന്നീ ദാദ കരേ ഭഗത് ആത്മകായ ചായ പ്രഭനെ

നാം ബുഡജാദ് ഭായ് ബസ്രാം സകൽ തൂക്കാവതനാസ് നാനക് നാം ജപോ ഗുന്താസ് ഉപജി പ്രീത് പ്രേമരാ ചാവ് മന്ത്രന്തര എഹി സ്വാവോ നേത്രോപേക ദർശുക്വേ മാനുഭിക്സേ സാധ ചരന്തോയ് ഭക്തജനാകെ മന്ദരംഗ് ബിർലാഗോ ഭാവേ സംഘ ഏക ഭക്തി ജയകര മയാ ഗുരുപ്രസാദ് നാം ജപലയാ താക്കിയുമാ കഹീന ജായ നാൽ കരയാ സർവസമായ പ്രഭക്ഷാന്തീന ദയാ.

ബന്ധേ നമസ്തങ് നിസ്സാഖ്യേ നമസ്തങ് നിർവാഖ്യേ നമസ്തങ് ഹ്രീമേ നമസ്തങ് ക്രീമേ നമസ്തങ് അനന്തേ നമസ്തങ് മഹന്തേ നമസ്തഹസ്രാഗേ നമസ്തങ് സുഹാഗേ നമോ സർവസുഖം നമോ സർവപോഖം നമോ സർവകർത്ത നമോ സർവഹർത്ത നമോ ജോഗ ജോഗേ നമോ ഭോഗ ഭോഗേ നമോ സർവദയാലേ നമോ സർവപാലേ ചാചരീ ശാന്തവ പ്രസാദ അരൂപ ഹൈ അനൂപ ഹൈ അജൂ ഹൈ അപൂ ഹൈ

സർവം ത്രാണം സർവം കർമ്മം സർവം ധർമ്മം സർവം ജുക്താ സർവം ഭുക്താര് സാവല ശാന്തവയ പ്രസാദ് നമോ നർക്കനാസേ സദൈവം പ്രകാശേ അനംഗം സ്വരൂപേ പങ്കം വിഭുതേ